0: ഇതിനകത്ത് ഏത് ഇറം
1: Subject corporal awake and breathing, non-verbal.